0: അന്ത്യജയണ്ണ ഈര് പറമ്പുന നാ സമാനി കാല കരിത് പോണത്തി
1: കോടെ പുട്ടിന കോടെ പുട്ടിന ഒഞ്ചെല്ലേ ഒഞ്ചു പുറു മുപ്പ പത്തൊന്ന് ഏത്തു പാത്തേരിയ സീനന്ന ഏത്തു പാത്തേരി കാലി റഡ് തണ്ട് പസലിന് മുദ്ദ നന പെത്ത തിന്നല് പന്ത് എഞ്ചിനകെ തെപ്പി പുടതണ്ടുകെ അരള കാൽ കടപ്പേകെ അരേക കത്തിച്ചിക്കെ ആര് പെണന്തേ ഊരുതാല മുർക്കണ്ടുകെ അഞ്ച ഇഞ്ച പന്ത് എഞ്ചില പാത്തേര പാത്തേരിയെ

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിഖിൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

0: ദാദയാസീന പൊന്നേ സവയതിണ്ടയാ ചില്ലറ കൊടുത്ത് മീൻ കടപ്പുടും മാറേ പൊന്നേ സവത്തിണ്ടയാ
1: ദാദപാലെ
2: ഡാഡി മുദ്ദു അങ്കിൾ മസ്കിരി മൺപുണു
3: മുദ്ദണ്ണ പൊണ്ണേ സത്യ മുദ്ദണ്ണ ജയണ്ണന മകള് രക്ഷ രക്ഷ വർത്തിനി
0: പൊന്നേസ വർത്തണ്ടയാ ചില്ലാരി കൊടുത്ത് കടപ്പുടും മാറേ മോനെ തൂപ്പിന്തുല്ലേ
3: ഓ ഈ ജനക്ക് മുദ്ദണ്ണ ജയണ്ണന മകള് രക്ഷ രക്ഷ വർത്തിനി രക്ഷ
0: അന്താ സുരുവേ പനിയ രജ്ജ മാറയ ബൊബ്ബെ വാടോ മാറയാ കൂടെ കുല്ലാവാ പോയി മാറയാ പോയി ബൊക്കാ കുല്ലു ഉന്തരടക്കല് കാസെച്ച് പാടുവേർ മാറയാ രിക്ഷാദാക്കുലു പോയി പോയി എങ്ക നടപ്പറല അപ്പുജി മാറാ
3: ഓ അവ രിക്ഷ വത്തിന് അത്തിയെ രക്ഷ രക്ഷ വത്തിനി ജയണ്ണന മകള് രക്ഷ വത്തിനി കുലേ കുലേ
0: ലുങ്കി ബുഡു മാറ ലുങ്കി ബുഡിയ ലുങ്കി ജാറുണ്ടി
3: അവസ്ഥ
4: ദാദ മൽപ്പുണി പണ്ലെ കെബിക്കനന്തി ഇങ്ക്ലേ ബംഗാണ്ട്
3: അന്ത് മാറ
2: ദാദ ഡാഡി അങ്കിളിന് കിവി ബന്ധാത്തിന നല്ല ഓപ്പനെ ആത്തിനെജ്ജെ
4: ബന്ധാത്തിന ഓപ്പനായരെ സുബ്ബയ്യ നന്ന ഭാരത മില്ലത്തവ് മുദ്ദണ്ണന കെബി മക അവ നന്ന ഏപ്പല ബന്ദേ
0: ദോ രക്ഷദാന ബത്തിനിയ ഓ രക്ഷ രക്ഷദാന ബത്തിനിടെ
2: അങ്കിൾ എനിക്ക് ബേല തിക്കണ്ടിയേ
0: ദാദയ നിന്ന പിസി പിസി ദാദയ
2: ഓ നു ഷേ ദാദ ഡാഡി അങ്കിൾ നക്കേബി അങ്കിൾ ബേല ബേല ആണ്ട് അങ്കിൾ അഞ്ച യാനി ഇനി ദേവസ്ഥാനക്ക് പോപ്പിനി ദേവസ്ഥാന ബേല ബേല
0: ഓ ബാലന കേണ്ടിയ കേണ്ടിയ അത്തിയ ശീന കാല ഒടമുട്ട കൽജിഗായ ഒടമുട്ട ആലാദ് പോണ്ടിയ സീന
3: ദാനണ്ടിയ മുദ്ദണ്ണ അലഗൊഞ്ചി ബേലതികുവരാജ രക്ഷക്ക് ബേലായനിഗത്ത
0: ബാലായന ഭാരി കുസിയ സീന
3: അല്ലേ
0: രക്ഷക്ക് ബാലായന ഭാരി കുസിയ ആണ്ട കോടെ ബാല ഇനി ദേവസ്ഥാനോ പോപ്പിൻ വണ്ട ഓല ഉണ്ടായ സീന എങ്കല്ല കാലോട് മാറയ പതിനാഞ്ച് ദിന ഒട്ട ഇല്ല പിതാടൊന്ന് ഇത്തിച്ചേരിയ സീന അഞ്ചു നാൽപ്പ കോടെ ബാല ഇനി ദേവസ്ഥാന പോപ്പിൻ വണ്ടു കാല കളിച്ച് കത്തന്നെ ഒരമുട്ട എന്തു
3: പത്തിലേ മുത്തലെ ബാലത്ത് മുത്തണ്ണ ബേലെ ബേലെ രക്ഷക്ക് കോടെ ബേലെ തിക്കണ്ട് അഞ്ച പരക്ക പാടുക ഇനി ദേവസ്ഥാന പോപ്പിനിയെ ആദ്യ അവസ്ഥയായിരുന്ന ഈ അവസ്ഥയുടെ ആയി ചപ്പ
4: അതേ സീനണ്ണ ഈ മുദ്ദണ്ണ ബേരോടു
3: എന്ന
4: മകളപ്പുത്തരെ ഇങ്കേ നെനപ്പ് മറത്തനത്തെ രക്ഷ പോത് റിക്ഷാനത്തേവു രക്ഷ മുദ്ദണ്ണ കാർ പത്തത് ദേവസ്ഥാനക്ക് പോത്തു പറപ്പയെന്ന് പണിത് പല
2: അങ്കിൾ മുദ്ദു അങ്കിൾ ഞാന് ടെമ്പിൾക്ക് പോത്തു പറപ്പേവേ യാനു ബൊബ്ബിനി ദീനി മെരക്ക് കേന്ദിനി ഇജ്ജാന്ത് ടെമ്പിൾ അങ്കിൾ ടെമ്പിൾ ടെമ്പിൾ ടെമ്പിൾ പോതു പറപ്പേവേ
0: ടെമ്പോട് പൊറിച്ച് മക ടെമ്പോട് ദയ പോപ്പിന് മകൈ ദേവസ്ഥാനം കയറില്ല ടെമ്പോ പോപ്പേരവ ടെമ്പോട് പോപ്പരതി റിക്ഷോട് പോത് പല്ല മക വേഗ പോപ്പുണ്ടു ടെമ്പോട് പോ പോ പോ
2: മുദ്ദു അങ്കിളിലൊക്കെ പൂറ ബന്ധാത്തുണ്ടത് ദാദ സീന അങ്കിളും പേര് ഇന്നേ ഡാഡി
1: ദാദ പോലെ
2: എങ്കാ വന്നാരട പനിയാര
4: ഓ മുത്തണ്ണ ഓ മുത്തണ്ണ ബാലെ രക്ഷ പനന്തുള്ള ദേവസ്ഥാന പോത് പറപ്പേ പണ്ടത് ടെമ്പിൾ പണ്ട ദേവസ്ഥാന ദേവസ്ഥാന
2: என்ன ஸ்வீட் அங்கிள், என்ன முத்து அங்கிள் தீரு.
0: ஓடுவாடி.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നല്ലേ, നിഖിൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

മറ്റുള്ള വണ്ണപ്പേര് കോരികളിലേക്ക് പുള്ളിയാണ് പുള്ളിയായി മേഖലയെ കോരികളിലേക്ക് ഞാൻ നിങ്ങളുടെ സുന്ദരതയും മറികാതെ നിൽക്കുന്നു.